സ്വകര ഗാനം ലൈൻ ആയി ചുത്തുനാൻ ചീത്ത ഇയൽ ജിഗത്തി നമ്പർ സെവൻ ചിത്തന പോയാ നിവിൻ ഡെക്സി മൊയ്ത് സ്റ്റാർ 274#.